0: അപവിശ്വാസകരനാം വിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസേഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുദ കരമു. ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കരാന്നിട്ട് അപ്പ സുദുസാൻ വശ്യൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുദമു. ക്രിസ്തുൻ മഹാൻസേഗേ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലിസ് അപ്പി അവനത്വ ആയ്ത സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം റഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിശുദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൻ വന്നിട്ട് സലസ്സുനു മാനവ. ഉത്താനി ബലാപുരത്ത് അത്വ മീഗിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്രുവാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടവും കെന്തവാഗത് മാനവ. അപ്പ സിയാലന്ത് ദയനുകം പാക്കല മാനവ. ഭാഗ്യവത് ദേമാതാവന കനിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻ ഒബഗേ കമത്തേ ടുക്കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപ്പതി സദാ ജീവനേ സഹഭാഗി വീമട്ട് സുദുസാൻകല മാനവ. തവത ഉൻഹാ സമഗുബട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്ര ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മാനവ. ഉൻമഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മാനഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ

0: അപവിശ്വാസകരും അഭിരഹസ്യ പ്രകാശകരും.
1: സ്വാമി വാസ്യ കുത്തോ സേക, സ്വാമി വാസ്യ ഉത്താനോ സേക, സ്വാമിനി ഉപവാസേ നവത വടിന സേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസികെ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുത കരമു. ഒബഹമേ സിറ്റമിൻ ഒബട സേവേ ഖരാന്നിട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമകന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസികെ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശിന് സത്കരുന്നു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്നാമുപകേ ശുദ്ധ സ്വഭാവ സീക്കല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം റഞ്ജിത് നമതി അപ്പ അഗറാദ് ഗുരു തുമന്ത് സകല പൂജക പിരിസത് സമഗേം സ്വഭാവദായ ഗുണീൻ പെരുപുൻ വന്നിട്ട് സലസ്സുനു മാനവ ഉത്താനി ബലാപുരത്ത് അത്വ മീഗിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബകേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഒബകേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത മാനവ അപ്പ സ്യാലന്ത ദയനുകം പാകല മാനവ ഭാഗ്യവത് ദേമാതാവൻ കനിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഒബകേ കമത്തേ ടുക്കല ശീല ശുദ്ധവന്തീന്ദ സമഗ അപ്പതി സദാ ജീവനേ സഹഭാഗി വീമട്ട സുദുസാൻ കല മാനവ തവത ഉൻഹാ സമഗുബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബകേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബകേ പുത്ര ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ

0: അപവിശ്വാസം കരണം അഭിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി ഭവാൻസ്യ കുതുസേക സ്വാമി ഭവാൻസ്യ ഉത്താനുഭൂസേക സ്വാമിനി ഭവാൻസ്യ നവത വടിനസേക
0: എഹിൻ പ്യാനനി ഉൻവാൻസ്യഗെ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുതകരമു ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കറാന്നട്ട് അപ്പ സുദുസാൻ വശയിൻ സൽക്കീമകേന അപ്പി ഒബട തുതി പുതമു ക്രിസ്തുൻ വഹാൻസ്യഗെ ശ്രീ സർരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനെ സത്കരുന്നു ലബന ലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു സ്വാമിനി മുള്ളുവൈ പെതൃ പവത്നാവുകെ ശുദ്ധ ഉത്സഭാവ് സീക്കല മേനവ് ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം റഞ്ജിത് നമതി അപ്പ അഗറത് ഗുരുതുമന്ദ് സകല പൂജക പിരിശുദ്ധ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൻ വന്നിട്ട് സലസ്സുനു മേനവ് ഉത്താനി ബലാപുരത്ത് ഏത്തുവ മീഗിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസി തബമിനശ്രുവാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തടവും ഖന്ദവാഗത് മേനവ് അപ്പ സിയാലന്ത ദയനുകം പാകല മേനവ് ഭാഗ്യവത് ദേമാതാവന് കന്നിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയാനി ഒബഗേ കമത്തേറ്റു കലശീല ശുദ്ധവന്തയിന്ത് സമഗ അപ്പതി സദാ ജീവനേ സഹഭാഗി വീമട്ട് സുദുസാൻ കല മേനവ് തവത ഉൻഹാ സമഗൊബട്ട് പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്ര ജേസുസ് ക്രിസ്തുൻ വഹൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻവഹൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കെരൈദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മാനഹാ സമഗെ ക്വഡവസന്നാ ഉപവഹൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ